ദൈവം സരിതായി സുമംഗളം ജ്ഞാനാനന്ദ സ്വരൂപായ സിദ്ധി ബുദ്ധി പ്രദായിനി കലികൽമശനാശിന്യേ കൃഷ്ണമാര്യേ സുമംഗളം ഗംഭീരൈകി നിന്ദപത്രൈച്ച ഹരിദ്രാഭിച്ച ഭസ്മഭിഃ സർവതാപ നിവാരിണ്യൈ കൃഷ്ണമാര്യേ സുമംഗളം ശ്രീനഗേശ യതീന്ദ്രേണ സദാർച്ചിത പദാംബുജ ശ്രീരാമദാസ മുനിനാ സംസേവ്യേ തേ സുമംഗളം സുപ്രഭാത പ്രഭദ്ദിവ്യാം.